0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV ബാരട്ട നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV റാണിച്ചങ്ക സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV ഹഡ്ബേ നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ചകഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV ജോളി ബോയ് നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. നാളെ വൈകുന്നേരം 5 മണിക്ക് MV ബാരട്ട സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പോകും. 17 വെള്ളിയാഴ്ച രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techy new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC applies.

ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക് ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുര നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേർഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന മൂന്ന് രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യരൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർ ഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർ ഭാരതി ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയർ

0: എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിലുണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO എയർപോർട്ട്ബ്ലെയർ അറ്റ് ദ റേറ്റ് ഓഫ് പ്രസാർഭാരതി .gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപ്പര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്. ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനം. ഇതിനോടനുബന്ധിച്ച് എസ് ജ്യോതിലക്ഷ്മി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ലോക യുവജന നൈപുണ്യ ദിനം അഥവാ വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ആണ്. എല്ലാ വർഷവും ജൂലൈ 15 ഈ ദിവസം ആചരിക്കുന്നത്. ഇന്നത്തെ വിഷയം നമുക്ക് ഒരു ചോദ്യം കൊണ്ട് തന്നെ തുടങ്ങാം. ഇന്ന് ഒരു ജോലി നേടാൻ വെറും ഡിഗ്രി മാത്രം മതിയോ? ഒരു 10 വർഷം മുൻപായിരുന്നെങ്കിൽ മതിയാകാമായിരുന്നു. എന്നാൽ ഇന്ന് ലോകം മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ അതിവേഗം വളരുന്നു. കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുകയാണ്. ഇത്തരമൊരു കാലഘട്ടത്തിൽ പഠനം മാത്രമല്ല, പഠിച്ചതിനെ പ്രായോഗികമായി ഉപയോഗിക്കാനുള്ള കഴിവും അത്ര തന്നെ പ്രധാനമാണ്. അതാണ് നൈപുണ്യം. നൈപുണ്യം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവല്ല. അത് പരിശീലനത്തിലൂടെയും നിരന്തരമായ പരിശ്രമത്തിലൂടെയും വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് പലതവണ വീണതിനു ശേഷമാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ കഴിവുകളും സ്ഥിരമായ പരിശീലനത്തിലൂടെയാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ പരാജയത്തെ ഭയക്കാതെ ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കാനുള്ള മനോഭാവം യുവജനങ്ങൾ വളർത്തിയെടുക്കണം. ഇന്ന് ലോകം അന്വേഷിക്കുന്നത് വെറും അറിവുള്ളവരെയല്ല, പ്രശ്നങ്ങളെ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ കഴിയുന്നവരെയാണ്. ഒരു സ്ഥാപനത്തിന് ആവശ്യമായത് പറയുന്ന ജോലി മാത്രം ചെയ്യുന്ന ജീവനക്കാരനെയല്ല, പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനും മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനും കഴിയുന്ന വ്യക്തികളെയാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിപരമായ ചിന്തയും നവീന ആശയങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യം നേടിയിരിക്കുന്നു. ഈ വർഷത്തെ ലോക യുവജന നൈപുണ്യ ദിനത്തിന്റെ പ്രമേയം സ്കിൽസ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ എന്നതാണ്. അതിന്റെ അർത്ഥം നമ്മുടെ വ്യക്തിപരമായ വിജയത്തിനല്ല, സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും പ്രയോജനപ്പെടുന്ന കഴിവുകൾ വളർത്തിയെടുക്കുക. ഇന്ന് തൊഴിലവസരങ്ങൾ മാറുകയാണ്. ചില ജോലികൾ ഇല്ലാതാകുന്നു, അതേസമയം പുതിയ മേഖലകൾ രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ പഠിക്കാൻ തയ്യാറാകുക എന്ന മനോഭാവം വളരെ പ്രധാനമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. നൈപുണ്യം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ മാത്രമല്ല. ഒരു നല്ല ആശയവിനിമയം നടത്താൻ കഴിയുക, ഒരു സംഘത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുക, സമയത്തെ കൃത്യമായി കൈകാര്യം ചെയ്യുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സ് നിലനിർത്തുക, ഇവയെല്ലാം ഇന്നത്തെ ലോകത്ത് ഒരുപോലെ വിലപ്പെട്ട നൈപുണ്യങ്ങളാണ്. ഇതോടൊപ്പം സാമ്പത്തിക കാര്യങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഇന്നത്തെ യുവജനങ്ങൾക്ക് അനിവാര്യമാണ്. സാമ്പത്യം, ചെലവ്, നിക്ഷേപം, ഡിജിറ്റൽ ബാങ്കിംഗ്, ഓൺലൈൻ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് ഓരോ യുവാവിനും ഉണ്ടായിരിക്കണം. കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് മറ്റൊരു പ്രധാന നൈപുണ്യവും ആവശ്യമാണ്. അത് ഡിജിറ്റൽ ഉത്തരവാദിത്തമാണ്. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുക, സാങ്കേതിക വിദ്യ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നിവയും ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമായ ജീവിത നൈപുണ്യങ്ങളാണ്. ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ യുവശക്തിയുള്ള രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾ ഇന്ന് ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കായികം, കല, കൃഷി, ആരോഗ്യരംഗം തുടങ്ങിയ എല്ലാ മേഖലകളിലും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ അവരുടെ കഴിവും കഠിനാധ്വാനവും തുടർച്ചയായ പഠനവുമാണ്. സ്വയം തൊഴിൽ കണ്ടെത്താനും മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും കഴിയുന്ന സംരംഭകരെ വളർത്തിയെടുക്കുക എന്നതും ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്

0: പ്രധാന ലക്ഷ്യമാണ്. ഒരു ചെറിയ ആശയം പോലും ആത്മവിശ്വാസത്തോടെയും ശരിയായ പരിശീലനത്തിലൂടെയും മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വലിയ സംരംഭമായി മാറാൻ കഴിയും. അതാണ് ജോലി അന്വേഷിക്കുന്നവരായി മാത്രം മാറാതെ തൊഴിൽ സൃഷ്ടിക്കുന്നവരാകാനും യുവജനങ്ങൾ തയ്യാറാകണം. ഈ ശക്തി ശരിയായ ദിശയിൽ ഉപയോഗിക്കാനായാൽ അത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താകും. അതുകൊണ്ടാണ് സർക്കാർ വിവിധ നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് സ്ഥാപനങ്ങളാകാം, പക്ഷേ ആ അവസരങ്ങൾ ഉപയോഗിക്കേണ്ടത് യുവാക്കളാണ്. ഇന്നത്തെ തൊഴിൽ ലോകത്ത് ഒരു പ്രധാന മാറ്റം കൂടി കാണാം. ഒരാൾക്ക് ഒരേ ഒരു ജോലി മാത്രം എന്ന ധാരണ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി രാവിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാം, വൈകുന്നേരം സ്വന്തം സംരംഭം നടത്താം, ഓൺലൈനായി ലോകത്തിന്റെ മറ്റൊരു രാജ്യത്തുള്ള സ്ഥാപനത്തിനു വേണ്ടിയും പ്രവർത്തിക്കാം. ഇതൊക്കെ സാധ്യമാകുന്നത് പുതിയ നൈപുണ്യങ്ങൾ കൊണ്ടാണ്. ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കഴിവുകൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുന്നു. ഊർജ സംരക്ഷണം, മാലിന്യ സംസ്കരണം, ഹരിത സാങ്കേതിക വിദ്യ, സുസ്ഥിര നിർമ്മാണ രീതികൾ, ഇവയെല്ലാം ഭാവിയിലെ തൊഴിൽ മേഖലകളിൽ പ്രധാന സ്ഥാനം നേടുകയാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കാൻ യുവജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണ്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും മനുഷ്യന്റെ ചില ഗുണങ്ങൾക്ക് പകരം വയ്ക്കാൻ കഴിയില്ല. സത്യസന്ധത, കരുണ, ഉത്തരവാദിത്വ ബോധം, പരസ്പര ബഹുമാനം, സാമൂഹിക പ്രതിബദ്ധത, ഇവയാണ് ഒരു വ്യക്തിയെ മികച്ച പ്രൊഫഷണലാക്കുന്നതും മികച്ച മനുഷ്യനാക്കുന്നതും. അതുകൊണ്ട് തന്നെ സാങ്കേതിക നൈപുണ്യത്തോടൊപ്പം മാനുഷിക മൂല്യങ്ങളും വളർത്തിയെടുക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മത്സരം മറ്റുള്ളവരോടല്ല, ഇന്നലത്തെ നമ്മളോട് തന്നെയാണ്. ഓരോ ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കുക, ഒരു പുതിയ കഴിവ് വികസിപ്പിക്കുക, ഒരു ചെറിയ പുരോഗതി കൈവരിക്കുക, അതാണ് യഥാർത്ഥ വിജയം. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റത്തെ സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്നവരാണ് ഭാവിയെ നയിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയും ഇന്നു മുതൽ ഒരു ചെറിയ ലക്ഷ്യം നിശ്ചയിക്കട്ടെ. ഈ വർഷം ഒരു പുതിയ ഭാഷയുടെ അടിസ്ഥാന അറിവ് നേടാം, കമ്പ്യൂട്ടറിലെ ഒരു പുതിയ സോഫ്റ്റ്വെയർ പഠിക്കാം, പൊതുവേദിയിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പരിശീലിക്കാം, വായന ഒരു ശീലമാക്കാം. ഓരോ ചെറിയ കഴിവും നാളെയുടെ വലിയ വിജയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കും. ഓർക്കുക, ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു അവസരം നൽകാം, എന്നാൽ നമ്മുടെ നൈപുണ്യവും സ്വഭാവ ഗുണങ്ങളുമാണ് ആ അവസരത്തെ വിജയമാക്കി മാറ്റുന്നത്. പ്രിയ യുവ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക, പഠനം അവസാനിച്ചാലും പഠിക്കാനുള്ള അവസരങ്ങൾ അവസാനിക്കുന്നില്ല. പുതിയ സോഫ്റ്റ്വെയർ പഠിക്കാം, ഒരു പുതിയ ഭാഷ പഠിക്കാം, ഒരു പുതിയ തൊഴിൽ നൈപുണ്യം സ്വന്തമാക്കാം. ഓൺലൈൻ കോഴ്സുകളിലൂടെയും പരിശീലന പരിപാടികളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഓരോ ദിവസവും വളരാൻ കഴിയും. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, മക്കൾക്ക് മാർക്ക് മാത്രം നേടിക്കൊടുക്കുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്യം, അവരെ ജീവിതത്തിനായി തയ്യാറാക്കുകയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, പരീക്ഷിക്കാൻ അവസരം നൽകുക, പരാജയപ്പെടാൻ അനുവദിക്കുക, വീണ്ടും ശ്രമിക്കാൻ ആത്മവിശ്വാസം നൽകുക. അങ്ങനെ വളരുന്ന യുവതലമുറയാണ് നാളെയുടെ ഇന്ത്യയെ ശക്തമാക്കുക. അവസാനമായി, ലോക യുവജന നൈപുണ്യ ദിനം ഒരു ആഘോഷ ദിനം മാത്രമല്ല, നമ്മുടെ കഴിവുകളെ പുതുക്കി വിലയിരുത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള പ്രതിജ്ഞ എടുക്കാനുള്ള ഒരു അവസരമാണ്. ഈ വർഷത്തെ പ്രമേയം പറയുന്നതുപോലെ, സ്കിൽസ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ഭാവി സൃഷ്ടിക്കാൻ ആവശ്യമായ നൈപുണ്യങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാം. ഓരോ യുവാവും ഒരു കഴിവ് കൂടി സ്വന്തമാക്കുമ്പോൾ ഒരു കുടുംബം മുന്നേറും, ഒരു സമൂഹം മുന്നേറും, ഒടുവിൽ ഒരു രാജ്യം മുന്നേറും. എല്ലാവർക്കും ലോക യുവജന നൈപുണ്യ ദിനാശംസകൾ. നന്ദി, നമസ്കാരം.
1: ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് എസ് ജ്യോതിലക്ഷ്മി നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ഇനി ശാസ്ത്രലോകം കേൾക്കാം.
3: ശാസ്ത്രലോകം.

0: തമോഗർത്തങ്ങൾക്ക് ഒരാമുഖം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ജ്യോതിശാസ്ത്ര അധ്യാപകനും ഗവേഷകനുമായ ആനന്ദ് നാരായണൻ സംസാരിക്കുന്നു.
1: മാധ്യമങ്ങളിലൊക്കെ ധാരാളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു

ശാസ്ത്രലോകം പുറത്തുവിട്ട ബ്ലാക്ക് ഹോൾ അഥവാ തമോഗർത്തത്തിൻ്റെ ചിത്രം. ആ ചിത്രം കാണാത്തവരായി ആരുമുണ്ടാവില്ല. ശാസ്ത്രലോകത്തെ ഒരു പ്രധാന മുന്നേറ്റം എന്നതിനൊപ്പം ചരിത്രത്തിൽ ആദ്യമായി പ്രപഞ്ചത്തിലെ അതിവിചിത്രമായ വസ്തുക്കളിലൊന്നായ തമോഗർത്തത്തെ ആ ചിത്രത്തിലൂടെ നമ്മൾ എല്ലാവരും കണ്ടു. ജ്യോതിശാസ്ത്രം, ഗണിതം, കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെ വിവിധ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള 200 ശാസ്ത്രജ്ഞന്മാർ ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമമായിരുന്നു ആ നേട്ടത്തിനു പിന്നിൽ. ഏകദേശം 2 നീണ്ട തയ്യാറെടുപ്പിൻ്റെ ഫലം. 2019 ഒരു അന്താരാഷ്ട്ര പത്രസമ്മേളനത്തിലൂടെയാണ് ഈവൻ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് എടുത്ത ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രവും അതിനെക്കുറിച്ചുള്ള വിശദീകരണവും പുറത്തുവന്നത്. ലോക ശ്രദ്ധ നേടിയ ആ നേട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനാദ്യമായി തമോഗർത്തം എന്താണെന്ന് അറിയണം. ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം നമ്മുടെ പ്രപഞ്ചത്തിലെ ഒരു പ്രധാന ആകർഷണ പ്രഭാവമാണ്. ഗുരുത്വബലം കൂടിയ വസ്തുക്കളിൽ നിന്നും അകന്നു പോകുക അത്ര എളുപ്പമല്ല. തീവ്രമായ ഗുരുത്വബലം മൂലം പ്രകാശത്തിനു പോലും പുറത്തു കടക്കാനാകാത്ത വസ്തുക്കളെയാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ് എന്ന് വിളിക്കുന്നത്. ഗുരുത്വബലത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത് വസ്തുക്കളുടെ ഡെൻസിറ്റി അഥവാ സാന്ദ്രതയാണ്. പ്രകാശമാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത തമോഗർത്തങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ വസ്തുക്കൾ. ഗുരുത്വാകർഷണത്തിൻ്റെയും ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം എന്ന് നമ്മൾ വിളിക്കുന്ന ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെയും അസാധാരണമായ ഉദാഹരണങ്ങളാണ് തമോഗർത്തങ്ങൾ. 18 തമോഗർത്തം എന്ന ആശയം ആദ്യമായി ഉടലെടുക്കുന്നത്. 20 തുടക്കത്തിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ, കാൾ ഷ്വാസ്ചീൽഡ്, സമകാലീനരായ മറ്റു പല ശാസ്ത്രജ്ഞന്മാരും ചേർന്നാണ് തമോഗർത്തം എന്ന ആശയത്തിന് ഒരു പൂർണ്ണ രൂപം നൽകുന്നത്. അതായത് ബ്ലാക്ക് ഹോൾ എന്ന ആശയം 100 ശാസ്ത്രലോകത്തേക്ക് കടന്നുകൂടിയിട്ട്. ഇക്കാലം അത്രയും തമോഗർത്തങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് ധാരാളം പഠനങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ പഠനങ്ങൾക്കെല്ലാം ഒടുവിലും ഒരു പോരായ്മ ബാക്കിയുണ്ടായിരുന്നു. തമോഗർത്തത്തെ നമുക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രം പകർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത്. പ്രകാശത്തെ ഉള്ളിൽ അകപ്പെടുത്തിയ ഒരു വസ്തു സ്വാഭാവികമായും അദൃശ്യമായിരിക്കും. അതായത് തമോഗർത്തങ്ങളെ നമുക്ക് നേരിട്ട് നിരീക്ഷിക്കുവാൻ കഴിയില്ല. എന്നാൽ തമോഗർത്തങ്ങളുടെ സാന്നിധ്യം പരോക്ഷമായി സ്ഥിരീകരിക്കാൻ കഴിയും. തമോഗർത്തങ്ങൾക്ക് ഒരു ചക്രവാളം അഥവാ സീമയുണ്ട്. ഇതിനെ ഈവൻ്റ് ഹൊറൈസൺ എന്ന് വിളിക്കുന്നു. ഗുരുത്വശക്തി മൂലം ഈവൻ്റ് ഹൊറൈസണിന് ചുറ്റും താപമേറിയ വാതകവും പ്ലാസ്മയും നിറഞ്ഞ ഒരു വലിയ വലയം രൂപപ്പെടും എന്നാണ് ശാസ്ത്ര അനുമാനം. തമോഗർത്തം അദൃശ്യമാണെങ്കിലും ഈവൻ്റ് ഹൊറൈസൺ എന്ന ഈ പരിധിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന വാതകങ്ങളുടെ വലയത്തെയും നമുക്ക് കാണാൻ കഴിയണം. അതിലൂടെ തമോഗർത്തത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ആകും. ഒരു ഉദാഹരണം പറയാം. നല്ല ആഴമുള്ള ഒരു കിണറിനെ വളരെ ഉയരെ നിന്ന് നോക്കുകയാണെന്ന് വിചാരിക്കുക. കിണറിൻ്റെ ബൗണ്ടറി വരെ നമുക്ക് കാണാൻ കഴിയും. ഇരുട്ടു നിറഞ്ഞു നിൽക്കുന്ന കിണറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അത്ര വ്യക്തമായി കാണാൻ കഴിയില്ല. അവിടെ ഒരു കിണർ ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നത് ചുറ്റുമുള്ള വസ്തുക്കളാണ്. ഇത് തന്നെയാണ് തമോഗർത്തത്തിൻ്റെ കാര്യത്തിലും. പ്രകാശമുള്ള വലയത്തിനു നടുക്കായി ഒരു ഇരുണ്ട മണ്ഡലം, അതായിരിക്കും തമോഗർത്തത്തെ നോക്കിയാൽ കാണാൻ കഴിയുക. ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വച്ചുകൊണ്ട് 2019 കണ്ടെത്തലിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഭൂമിയിൽ നിന്നും ഉദ്ദേശം 5.5 പ്രകാശവർഷം അകലെയാണ് M87 എന്ന ഗാലക്സി, അതായത് താരസമൂഹം. മറ്റുള്ള ഗാലക്സികളിൽ ഉള്ള പോലെ തന്നെ M87 നടുക്ക് സൂര്യനേക്കാളും 600 ഭാരമുള്ള ഒരു തമോഗർത്തമുണ്ട്. ഇതിനുള്ള സൂചനകൾ മുൻപേ ഉണ്ടായിരുന്നു. എന്നാൽ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങളുടെ അകലം കാരണം ഒരു കടുകുമണിയോളം മാത്രമായിരിക്കും അതിൻ്റെ ഭൂമിയിൽ നിന്നും നോക്കിയാലുള്ള വലിപ്പം. ഇത്രയും ചെറിയ ഒരു വസ്തുവിനെ കാണാൻ സാധാരണ ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ മതിയാവില്ല. പല ടെലസ്കോപ്പുകളുടെ കൂട്ടായ നിരീക്ഷണത്തിലൂടെ ലോങ് ബേസ് ലൈൻ ഇൻ്റർഫെറോമെട്രി എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ മാത്രമേ തമോഗർത്തത്തിൻ്റെ പരിസരം നമുക്ക് നിരീക്ഷിക്കാനാവൂ. അമേരിക്ക, ചിലി, മെക്സിക്കോ, സ്പെയിൻ, ദക്ഷിണ ധ്രുവം തുടങ്ങി ഭൂമിയുടെ 6 ഭാഗങ്ങളിലായി സ്ഥാപിച്ച 8 ഇൻ്റർഫെറോമെട്രി ശൃംഖലയാണ് ഈവൻ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ്. അതായത് തമോഗർത്തത്തിൻ്റെ ചിത്രമെടുക്കാൻ വേണ്ടി രൂപീകരിച്ച ടെലസ്കോപ്പുകളുടെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് ഈവൻ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ്.

0: ഓരോ ടെലസ്കോപ്പ് എടുക്കുന്ന ചിത്രവും പിന്നീട് കമ്പ്യൂട്ടറിൽ ഏകോപിപ്പിക്കുമ്പോൾ ഭൂമിയോളം വലിപ്പമുള്ള ഒരു ടെലസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നതിന് തുല്യമായൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ഒരു ക്രമീകരണത്തിലൂടെ പ്രകാശവർഷങ്ങൾ അകലെയുള്ള ബ്ലാക്ക് ഹോളുകളെപ്പോലെയുള്ള വളരെ ചെറിയ വസ്തുവിനെപ്പോലും വിശദമായി നിരീക്ഷിക്കാനാകും. 2009 മുതൽ തന്നെ ഈവൻ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് ഉപയോഗിച്ച് തമോഗർത്തങ്ങളെ നിരീക്ഷിക്കാനുള്ള ചെറിയ ചില പരീക്ഷണങ്ങൾ തുടങ്ങിയിരുന്നു. 2017 ഏപ്രിലാണ് M87 ഗാലക്സിയിലെ തമോഗർത്തത്തിൻ്റെ നിരീക്ഷണം നടന്നത്. 4 ദിവസങ്ങളിലായി ഈവൻ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് ശൃംഖലയിലെ ഓരോ ടെലസ്കോപ്പും M87 ഗാലക്സിയുടെ ഹൃദയഭാഗത്തിൻ്റെ ചിത്രമെടുത്തു. ഇൻ്റർഫെറോമെട്രിയിലൂടെ ആ ചിത്രങ്ങൾ ഏകീകരിച്ചു. ഇക്കാലം അത്രയുമുള്ള ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചുള്ള അനുമാനങ്ങളിൽ നിന്നും ശാസ്ത്രലോകം നമുക്ക് മുന്നിൽ വരച്ചുകാട്ടിയ ഒരു ഭാവനാ ചിത്രമുണ്ടായിരുന്നു. അതിൽ നിന്നും ഒട്ടും തന്നെ വ്യത്യസ്തമല്ലാത്ത ഒരു ചിത്രമാണ് ഈവൻ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് നമുക്ക് കാണിച്ചു തന്നത്. വാതകങ്ങളുടെ പ്രഭാവലയത്തിന് നടുക്കായി കറുത്ത ഒരു വൃത്തം, M87 എന്ന ഗാലക്സിയുടെ ഹൃദയഭാഗത്തുള്ള ബ്ലാക്ക് ഹോളും അതിൻ്റെ ഈവൻ്റ് ഹൊറൈസണും. 100 വർഷത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പരിപൂർണതയിൽ എത്തിയ ഒരു ചരിത്ര നിമിഷമായിരുന്നു അത്. ഈവൻ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് എടുത്ത ചിത്രത്തിൻ്റെ വിശദാംശങ്ങളെ വ്യക്തമാക്കിക്കൊണ്ടുള്ള 6 ഗവേഷണ ലേഖനങ്ങൾ April 2019 തന്നെ പുറത്തു വന്നു. ഇത് ഒരു തുടക്കം മാത്രം. തമോഗർത്തങ്ങളുടെ നിരീക്ഷണം ഈവൻ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുണ്ട ഗോളങ്ങളായ തമോഗർത്തങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ പല കണ്ടുപിടുത്തങ്ങൾ വരും കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
1: തമോഗർത്തങ്ങൾക്ക് ഒരാമുഖം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ജ്യോതിശാസ്ത്ര അധ്യാപകനും ഗവേഷകനുമായ ആനന്ദ് നാരായണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം എഴുപുന്ന തരകൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.